0: മുനാഫിഖുന്നം അമുറു ഖുറബാഫിനമ ഹമ കഷവറു എവരിൻ ഹംഗുരാമയൻ നുക്കുന്നാനകമ എവരിൻഗെ എമ്മെ ഗദ ഹുവൈൻ അല്ലാഹു ഗന്ദി ഹുവാ ഖുറാനതെ ഖലേഗെ ഫാൻ വിദാൽ വാഷ് തിയബാ മീഹും ഹുവാ നുക്കുരാഷ് ബേനുമി എങ്കി ഫാളു എഗെംവാ കിയമംഗതുമെക്കെ ഹമ കഷവറു അല്ലാഹി തിയബാ മീഹും ഖുറാ അമൽത
1: കീരിത് ഖുർആനുഗെ ദിബെ തർജമാ മിയദുമി ഗെനസ്തിനി സൂറത്തു നൂർ ഹതാവിസുമന ആയത്തും ഫഷായഗിങ് എ സൂറത്തുഗെ ഫൻസാസ് തിംവന ആയത്തുഗെ നിയല തർജമാ വിദാൾ ദുൽവാഫാവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
2: ദിവഹീങ്ഗെ അമില്ലവന്തകം കുരിയറുവാദേ
3: ദിവഹീങ്ഗെ ഉഫെദ്ദും തെരികം ദക്വാദേ
2: ദിവഹീങ്ഗെ മാസീഗെ മൻസർത സിഫകൊദ്ദേ
3: ദിവഹീങ്ഗെ അടു
2: ദിവഹിരാജ്യേഗെ അടു
3: එංහා සතරස්තේක සාලිස් නුවේ කිලෝහර්ට්ස් මීඩියම් වේව්
2: අඩ්ඩි හනුවේ මෙගාහර්ට්ස් FM බෑන්ඩ්
4: කාමියාපිය ෆාර්වෙරේක වම් බේනුන්ත කාමියාපිය ෆාර්වෙරින් ගාතුම් ඉරුෂාද හෝදම් බේනුන්ත විෆාර් ෆුරා කුරම් බේනුන්ත
5: ಗುಣದಂಕಾರ
6: ಕೊಮ್ಮೆ ಹೊಣಿರು ದೊಹೆಗೆ ಹಿಂದೂ ನೂವಗಿಟ್ ಫಣರಾಗ ರಿಪೀಟ್ ಹೊಣಿರು ದೊಹೆಗೆ ಹವೀರು ಹತರು ಗಿಟ್ ಫಣರಾಗ ಅದಿ ಆದಿತ್ಯ ದೊಹೆಗೆ ಹವೀರು ಹತರು ಗಿಟ್ ಫಣರಾಗ
5: ಎಂಹ ಸತ್ತರ ಸ್ಟೇಕ್ ಸಾಡಿಸ್ ನೂ ಎಕ್ಕಿದ ಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅಡ್ಡಿ ನೂ ಎಮ್ಮೆ ಹರ್ಟ್ಸ್ FM ಬ್ಯಾಂಡ್
6: ಹಮೈಕಣಿ ದಿವಹಿ ರಾಜ್ಯಕ್ಕೆ ಅಡು

0: ගඩින් ඉරෝසි හගඩි 30 මිනිට් අඩොසම් තිගෙන් දවනි තිවිහි රාජ්‍ය ගඩු දෙන් අලුග්‍රමි ගෙනස් තෙනි මුස්සෆුන් ෆිලාවලේ
1: මුස්සෆුන් ෆිලාවලේ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു മുസ്ലിം ഫിലാവളെ മെസ്സിലാകെ പ്രോഗ്രാം താടോസംഗന്ദ വൈ മഹബ്ബേഫുന മർഹബദന പ്രോഗ്രാം ആക്കി ബദൽ കൊല്ലി അറുണ്ട് അറുണ്ണി മഹമ്മദ് റമീസ് മുസ്ലിം ഫിലാവളെ മേദുകെ പ്രോഗ്രാം ഗമിങ്ങനസ്തനി സൂറത്തുൽ ഹദീദുകെ നവാറവനായത്തു ഫെഷകെ സൂറത്തുകെ സവ്യസ് വനായത്തു ഗനിയല തരിയുണകതുകെ ബാരിവാനി ഫാത്മത് ഷബീന സദ്ലീന അഹമ്മദ് സീമ ആദം അദി ഫൗസിയ മുഹമ്മദ് ഫിലാണി അൽക്കാരി അലി വഹീദ് അബ്ദുറഹ്മാൻ
3: السلام عليكم ورحمة الله وبركاته
4: وعليكم السلام ورحمة الله وبركاته
3: مصحف في الأول ميادو مي پروگرام گا کیا وانی سورة الحديد گ نوار ون آیت فشاگن سورة گ سوویس ون آیت گ نیالا ميادو مي في الأول مي وانی فسطة کا سالس ون صفحا گا ميادو في الأول ام مفرط مدرس کیا دینا ہوریہا کدیم اس اڈو ہنتی بیتی أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: എംബുരി ലാഫ പെനൽറ്റി അതുമാർ കുളുത്തിലെ നഗാദിമ്പോളെ കുരുമത്തി ഒരു കുളുത്തിൽ സാഗ ജീഫ കോണറൊക്കെ ബേർവക മെതിയ ഗോൾകാരൻ മെത്തി മുറുകയല്ലി അവനെ കോണർ മെച്ചു ദിഹവന സൈഡു ഹെമ്മസി റിപ്ലേ മിഹാർ അറുമനെ ഫെണിക മിതനി കുളുത്തിരിയ ഫാഗ ജെഹു ഹമ ഗാമസ് ഉറുഗുവെ കുളുത്തിരി എപ്പേ കുറണി കോണറക്ക സൗദി കീപ്പർ മടവണ് ഏരിയ ബേര നിക്കുമെന്ന് കൂറിയ മേലെ ഹാഫ് കെ കണക്ക് മെദാസ ജില്ല മെത്രെ ഒരു ഉറുഗുവെ കുളിച്ചിരിയായ അനുസരാത്ത് അനുമതി സെൻസക്കൾ ദിമാഹുൾ കുളിച്ചെടുമ മെത്രുമ ക്യാരിങ് ആസ് മെത്രുമ ഹുറസ്കോ വധ ജെ സൗദി ഹാഫ് കെരിയ വധ അനു ഫളി ബദൽ കൊല്ലാഫ ഡിംബോൾ അത്ലേ ബെൻറ്റുകു ആസ് ഹാഫ് കെ മെദവുര പെനറ്റി കെ അനുമതി രോഗ ക്യാരി ഓഗസ്റ്റ് നൈന് കുടുംബത്തെ സൗദി കുളിച്ചിരി അട്ട ഫാത്ത് ജില്ല എത്രയും വധ തങ്ങളെ ഫാത്ത് ഹാൻ നമ്പർ കുളിച്ചിരിയായ എന്നെ ഫാത്തും ദി ഹാൻ നമ്പർ നിക്കോളസ് എ മേത്രയും ദിമ്പോൾ അത്യാ മർമ്മണ കുറിയം മിദണ്ണി ബെൻറ്റക്കു അരുമതി ദിമ്പോൾ പെനറ്റി കണാ ദിമാലും കരുതി അഷാൻ നമ്പർ അത്ല കുറിയ നഗാദി റോഡി നഗാ ദിമ്പോൾ പെനറ്റി എത്രയും മി ഫാർ ഗോൾ ദിരി എത്രയും സൗദി കുളിത്തിരി അബ് വ്യക്തിഫ ഗോൾ ദരി എത്രയാണ് അരുമതി നഗാദിമ്പോൾ ഗോൾ ദിലെ എത്രയും സൗദി കുളിത്തിരി ഇപ്പോൾ ഡിഫാർ കാണോ ഡിഫാർ കുറവ് ഏരിയ പേര് വണിക്കാസ് അത്ലാഫി ഉറുഗുവെ കുളിന്ത് വെൽവാടി അത്ലാ മെത്ര ഒരു കുളിത്തിരി ഹെൻ നമ്പർ നിക്കോലസ് നിക്കോലസ് ബാലഫ് അണഫറാത്ത് അനുമതി സാഹബ് ഒരു കുളിത്തിരി അതിമ്പോൾ പെനറ്റി നഗാദീഫ് ഗോൾ ദിലെ കാര്യം ഫെണു ജേനി എത്ര ബോളും കുറിയ ഫോൺ ഗോൾ ദിലെ എത്ര കീപ്പർ ഫുമറാത്തും ബോൾ പേര് കൊല്ലാഫി ഏരിയ പേരും അണിക്കാസ് സൗദി കുളിത്തിരി മിഫാർ ബോൾ അത്ലാഫ് തങ്ങളുടെ ഫാത്ത് ഒരു കണാദി മാധവർ കുളിത്തിരി ദിഫാക്കു ഫെൻ കുറിയ ഫോൺ അതുപോലെ അരുമത്തി ഹാസ് ബെദ്രോക്കാരി ഫെണു ജേനി ഓർഗുവ കുളിത്തിരി മിഫാർ ബോൾ ചെയ്യുമ്പോൾ അരുമത്തി ജിയെ ബേര സെൻസർ അതിമാധവം സൗദി ഹാഫ്തരെ ഉറുഗുവേക്ക് നവാർ നമ്പർ കുളിത്തിരി അരണി ഇക്കാവിസ് നമ്പർ വിനാസ് ബദലുക വിനാസ് ബേബി നവാർ നമ്പർ അഗ്വേ എല്ലി ബോള സൗദി കുളിത്തരി മത്മത്തി കുറിയ ആണ് ഫളിയ മിദിനി ഉറുഗുവെ ഹാഫ്തരെ ഉറുഗുവെ കുളിത്തരി ബോളും കുറിയ മെദ്രു കാര്യം ചെയ്യുമ്പോൾ അത്ലാൻ കുറിയ സൗദി കുളിത്തരിയാണ് വട്ടാലി ജഹുദീഫ് മോത്തി ഇത് രോഗത്ത് ഹെമ്മിനെട്ട് കുളം ആമുഖത്തേക്ക് മീ മുബാരാത്ത് കുളം ഇത് രോഗത്ത് ആമുഖത്തേക്ക് ഫസ്റ്റ് മിനിറ്റ് പോലെ ഗിന ഫെണ്ണിത് എവരെ കുളം കുട്ടി ഇഞ്ചറി ടൈമാക്കി ദാത്തി അത് ഗോത്രം കുറിയ ഫോണുവാലി ബോൾ ഫുണ്ണാബും ജസ്സായി തമ്പളെ ബാർ സൗദി കുളിത്തരി ഹാഫ്തരെ അത്യാഹ് അനുമതി മെതിരും ഹുറസ്കോ വധജ്ജേ ദ കുളിത്തരി മൊത്തം തിങ് കുളിത്തരി മിഹാർ മിത്തി ബി ഉറുഗുവെ ഹാഫ്തരെ സൗദി തിങ് കുളിത്തരി ഹത്തറ കുളിത്തരി ഉറുഗുവെ കുളിത്തരി അത്ലാഫ് ഗോൾ അത്യാൻ അനുമതി തിമ്പോൾ ഫഹത്ത് മിഹാർ ഹത്തറ കുളിത്തരി ഫസ്റ്റ് കുളിത്തരി സൗദിക്ക് ഫഹത്ത് കുളിൻ മിഹാർ ആ കുളിത്തരി അറാഫ് കുറിയ പെനറ്റി കണാദി മാധവ് ബോൾ കൊണ്ടോ പെനറ്റി തിമ്പോൾ ഫോളോ ഫാത്തു കുളിത്തരി കുറി ഫോളോ ബോൾ കീപ്പർ ഫോളോ ജോഗസ്റ്റിൻ ജാമസേ കുറി ഏരിയ പേര് മണിക്കാൽ ലിമിറ്റ് ആ നമ്പർ കുളിത്തരി വേദി വേട ഏഡ് ഹാഫ് മെദാസ ബന്ദിമ്പോൾ പെനറ്റി കണാദി മാധവ് കേരി എത്ര നഗാദി നവാർ നമ്പർ ബോധം കുറിയ ഫോണോ അതുപോലെ പെനൽറ്റി പോയിന്റുകാരി ഫ്രണ്ട് ചെയ്യുമ്പോൾ സൗദി കുളിത്തരി ദിഫാ കുറിയ ഫോണോ മടമണുകാസ് മെദ്രു ക്യാരി സെൻസർ അരുമതി അണിക്കാസ് ബോൾ അത്ല കുറിയ ഹാ മെദാസ് മുതി വേറെ ഇല്ല വേറെ ഇല്ല മടമണ് ബോൾ കൊട്ടമ കുറിയ തങ്ങളെ എത്രയും ടീം നിക്കോലസ് നിക്കോലസ് മെദിനി ഓഗസ്റ്റിന് ഓഗസ്റ്റിന് വേറെ ഇല്ല പെനൽറ്റി നഗാദി ബോൾ ഗോദിരി കണാദി മാധവ് സൗദി കുളിത്തരി പേരെ കൊല്ലി ഓണർ കപ്പ് നടുജാഹമ അതി വകുത്തു അബത്തി ആളും തണ്ണുമാണ് ഹെമ്മിനെട്ട് കൂടും ഫലിക്കാൻ കൂടിയ മിതാനി ലീഫ് ഐ കോണർ ഉറുഗുവേ സൗദി കുളിത്തരി തിൻകുളിത്തരി കാരണം സാധിച്ചു സൗദി ഞാൻ ബദിയെ കുറിച്ച് കൂടിയത് ഇന്ന് കുളിത്തരി എഫ് ഐ അവ ഫാ ഭാഷ ബാർ നമ്പർ അബ്ദുൽ ഹമീദ് ഫാമണി അബ്ദുൽ നവാർ നമ്പറാ തിൻ നമ്പറാ അഷാർ നമ്പറാ
1: මේ අරංගස් මෙතිබි අබ්දුල්ලා අලිජානි අල්හාජි
0: සෞදිගේ තිංකුල්තරින් ආකොල්ලේ අනිකස් උරුගුවගේ කෝනරු නගාදනි නගාදින් බල ඒරිය බේරු ගුහුරි වැදිවැඩේ ඇත්ලා සීදා ගෝල්ලාති මල ෆොඩ්වාලි බව දන්නි කෑරින් ලැවද කීපර අතුක ජීහිපදී අනිකස් කෝනර කීපර කොම සමය වෙජ්ජු కీపర్ అతం పంచుకొల్లి ఎవో దాని క్యారింది ఎవో గోల వన్నం ఐ కీపర్ అతం నుజిహున్న గోల వన్న టైమిన్న వాహకి నేరు నమ అవ్వన కోణర్ ఉరుగు అల్లిబే నిచుగే బారవన కోణ నగాదిం బల పెనేటే బోలం కురియ ఫోన్ వాలి బోల ఐ దియే గుతకోస్ అరిమతి వేర్ వి గోల్ కురుమతి జియో ഉരുഗു എക്കോണ്ടി അബോധം കൊറിയ ഫോണി ഹാം മിനിറ്റ് തരെ തി മിനിറ്റ് കുളേഫ ഉരുഗുവേക്ക് സൗദി അറേബ്യ
1: അമന മിര മെച്ചു തഹുവ വര ഇന കീപ്പർ ഉണർഗിയ സ്പെയിൻ മെച്ചുഗസ് കേട്ടുവാടുക ಕೀಪರ್ಗೆ ಹುನರ್ ಅರಮನೆ ವರ ಗಂಗಳ ಸೆಣಗೆದ್ದೆ ಸ್ಪೇನ್ ದಿನ ಹಮಲತ ವರ ಗಂಗಳ ಟೈಮಿನಂಗ್ ಅರ ಬೋತ ದಿಫಾ ಕುರಂ ಬಂದಿ ಅದು ಮೀ ಹಾ ಮೀ ಮೆಚ್ಚುಗೆ ಅರಮನೆ ಸೌದಿ ಕೀಪರ್ಗೆ ಹುನರ್ ವರ ಗಂಗಳ ಸೆಣಗೆದ್ದೆ ಅದು ಗಂಡೆ ವದಿಸ ತುತ್ತಮ ವರಗಿನ ಹಮಲತ ಮೀ ಮಿಹಾಫ್ ಗೆ ಹಾಸಕ ಉರುಗುವೆನ್ ದೀಫಿ ವರಗಿನ ಬೋತಕ್ಕೆ ಕೀಪರ್ ಸಲಾಮಕ ವರ ನುರಕ ಓಪನ್ ಬೋತಕ್ಕೆ ಕೀಪರ್ ಸಲಾಮಕ ಸುಪ್ರೀಂ ಗೊತ್ತರೆ ಉರುಗುವೆ ಕುಂತ್ರಿ ಕೋಳೆ ಫ್ಯಾನ್ ಕುರೆ ಜೀರೋ ಪೆನೆಟರಿ ಅಕ್ಕಾರೆ ಅರಿಮತಿ ರೋಗ ಅಕ್ಕಾರೆ ಸೌದಿ ಕುಂತ್ರಿ ಕಟ್ಟಿನ ಬೋ ದಿಫಾ ಕುರಿ ಕೋಳೆ ಬೇರ್ಕು Yuan Manuel Eldebol sangkole fahatu ate men kron tere fahatu di bentek wayan atlagya sarmat jilla ne fahatu ne matin kesias kesias bol atla farmati kuria di bol augustin control of coffee bol yang aram mat kitri aram medani kuria verela augustin tangkole fahatu ate men medani nicolas nicolas sangkole fahatu ne kas di bol atla kesias ab meda sa bol ne nicolas nicolas marman ha meda sa arimati ki mehri saudi ha atre ne tangkole ma pres etre di fi ఏం కుంత్రి కైనా కురియ దింబోల అత్యాన్ కురియ జిల్లా పెనల్టీ కైనా సారి మతి తంగుళ ఫాతు మిదిని అని కస్ వేరే లాయ్ వేరే లా కురియ దింబోల వేరే డాత్లా కురియ పెనల్టీ దింబోల మి ఫారు ఏరియా బేర జస ఆగస్టిన్ కంట్రా కో పెనల్టీ దమ కంట్రా కొల్ దా నికోలస్ నికోలస్ తంగుళ ఫాతు ఏం కుంత్రి కురియ ఫోన్ వాల బోల గోల్ దరియా తెరి ఫెను జీఫ గోల్ గాని మతి ది సౌది కుంత్రి యా గాని కస్ జీఫ కోనర్ క నువన కోనర్ మి ఉరు వేలి మెచి గో తేర్ వన కో ఇతురు వగుతు హమ్మినట తరేం ఫస్ట్ మినిట్ కూడా మీ హారే ఫోరి హమ్మ మణి దితి సిక్కుంటే ఉరుగుయ ఫస్ట్ కుంటే నగాది బోళ ఫార్ సౌదీ కుళుంత్రి బోలం మిఫా కురి అని కస్ ఏరియా బేరు గుహరి కుళుంత్రి వెదువాడే కురియ ఫోన్వా జాంగ్ ఉడుమతి మిఫారు సౌదీ కుళుంత్రి వెట్టిజ్ వెళ్ళవాడే వెట్టిజ్ చేతను ఉరుగుయ కుళుంత్రి బోళ ఫ్యాన్ పెనట్ యజమాను కురియ సౌదీ హాఫ్ తరే కొడుకు ఎతిరెజ్జి లాఫ్ తంగుళ ఫాతు దింబోళ బెంటెక్ అట్లాగే మెతురే జిల్లా కురియ దీ వేదేరాయి తంగుళ ఫాతు టీమ్ ఏం కుంత్రి బోళ ఫ్యాన్ కురియ జిల్లా పెనట్ కానీ కురియ మేము అన్నని పెనట్ కడా దిమిద సౌదీ కుంత్రి నట్టు హాగుతుంది సౌదీ కుంత్రి వెట్టింగ్ బోళ దిఫా కు దేవుణ ఫార సౌదీ కుంత్రి దిఫా కు బోళ బేరు కూరింగ్ సౌదీ కుంత్రి యా అండ్ ఎంఎస్ బోళ దియ గొత్త పెనట్ ఏరియా దిమాల్ నుంది బేర సౌదీ హాఫ్ తరే ఫస్ట్ మినిట్ బ్యాక్ ఉలే ఫ్యాన్ మినిట్ కు కుడుమ తరే సౌదీ ఏకే ఉరుగ్వే ఏకే ఉరుగ్వే ಕುಳುಂತರಿನ ಬೋಳತ್ತೆ ಮೆದ್ದ ಸಾಬ್ ಬೋಳತ್ತೆ ಕುರು ಸೌದಿ ಹಾಕ ಬೆಂಟೆಕ್ ಆಗು ಸನಿಫರ ಅನುಮತಿಯವರು ಕುಳುಂತರಿನ ಪೆನಟ್ರಿ ಕಣಾದ ಮಾಡಿ ಕುಳುಂತರಿ ದೀಪ ಏನು ಏರಿಯಾ ಜಿಲ್ಲ ಗೋದಾದ ಫೋಡುವ ಜೀಬೋಳ ಕೀಪರ್ ಆಗ ಜೀಫ ಮಿಫಾರ್ ಕೀಪರ್ ವೆಟ್ಟಿಂಗ್ ಫೇನ ದಿಫಾ ಕುಳುಂಗುಳು ಬೋಳ ಏನಿಗೆ ಆಗ ಜೀಫ ದಿಯ ಗೊತ್ತ ಸಾರಿ ಮತ್ತಿನ ಬೇರು ಮರಗಿನ ಹಮಲ್ತಕ್ಕೆ ಮದ್ದೆ ದಿಹೆ ದಿಹ ಒಣ ಕೋಣರು ಮೆಚ್ಚುಗೆ ಸಾಧು ಒಣ ಕೋಣರು ನಗಾದೀಫ್ ಏರಿಯಾ ಕಣಾದಿ ಮಾಡಿ ಕುಳುಂತರಿ ಫಹತ ಜಸ್ಸಾಲಿ ಏನ ಅನಿಕ ಸಾರಿ ಮತ್ತಿನ ಕುರಿಯ ದಿಂಬೋಳ ಅನಿಕ ತಂಗಳ ಫಹತ ಮಿದಿನಿ ಎತ್ತಿ ಕುಳುಗುದ ಏನು ಪೆನಟ್ರಿ ಅದಿಮಾಲ್ ಗೋರತ್ ಮಾಡಿ ಕುಳುಂತರಿ ಫುರೋಳಲ್ಲಿ ಬೋಳ ಗೋದರಿಯ ಕ್ಯಾರಿ ಮಿಫಾರು ಅನಿಕ ಸೌದಿ ಕುಳುಂತರಿ ಅಂಬ್ರಿ ದಿಫಾ ಕುರಿ ಗೋಲ್ ಗಾರಿ ಮತ್ತಿನ ಕೋಣರ ಕಬ್ಬೇರಿ ಎಗಾರವಣ ಕೋಣರ ಉರುಗುವಲ್ಲಿ ಮೆಚ್ಚುಗೆ ಫಣರವಣ ಕೋಣರು ಹಮಿನಟ್ಟ ಬ್ಯಾಗ್ ಆಗ ನಡಕ ಕುಳೈಫ ಇತರು ಹೋಗುತ್ತೆ ಹೆಮ್ಮೆಳುತ್ತೆ ಏಕೆಂಗ್ ಏಕೆಂಗ್ ನತೀಜಾಕಿ ನಗಾದಿ ಕೋಣರು ಪೆನಟ್ರಿ ಅದಿಮಾಲ್ ಅವ್ರಿಗೆ ಕುಳುಂತರಿ ಆ ನಿಕೋಲಸ್ ಜಸ್ಸಾದೆ ಫಾತು ತಂಗಳಿಂಗ್ ತ್ರೇಗುರಿ ಕುಳುಂತರಿ ಏನ ಫಾತು ದಿಂಬೋಳ ಫ್ಯಾನ್ ಸರ್ವಿಸ್ ನಂಬರ್ ಕುಳುಂತರಿ ಎಬ್ಬಳು ಅತ್ಲ ಹುವಾನ್ ಮೆನುವಲ್ ಅತ್ಲ ಅರಿಮತಿ ರಂಗಯ ಕ್ಯಾರಿ ಹುಡು ಕುಳುಂತರಿ ದಿಂಬೋಳ ಪೆನಲ್ಟಿ ತ್ರೆ ನಗಾದಿ ಗೋದರೆ ಕ್ಯಾರಿ ಅಬ್ರಿ ಬೋಲು ಕುರಿಯ ಫೋನ್ ವಾಲಿ ಬೋಳ ಪೆನಲ್ಟಿ ಪಾಯಿಂಟ್ ಗಾರಿ ಮಿಫಾರಸ್ ದಿಫಾ ಕುರಿ ಕಾಣೋ ದಿಫಾ ಕುರಿ ಬೋಳ ಆ ಸಾಫ್ಗೆ ಮೆದಿಂಗ್ ಹ್ಯಾಸ್ ಅಬ್ಬಂ ಬೇರ್ ವೇವಿ ಎಲ್ಲು ಉರುಗುವೆ ಲೀಫ್ ಮೋತಿ ಉರುಗುವೆ ಕುಂತರಿಂಗ್ ಎಲ್ಲಿ ಬೋಳ ಮೆದುರು ಕ್ಯಾರಿ ಸೆನ್ಸಾಗ ರೋಂಕಾರಿ ಬೋಳ ಅತ್ಲ ಕುರಿಯ ಮಿದಿನೆ ಕುರಿಯ ಗೋಸ್ ಕುರಿಯ ಮತ್ತೆ ಮತ್ತೆ ಫೋನ್ ವಾಲಿ ಬೋಳ ಪೆನಲ್ಟಿ ಅದಿಮಾಲ್ ಕಂಟ್ರೋಲ್ ಕುರಣಿ ಉರುಗುವೆ ಕುಂತರಿ ಏರಿಯಾ ತ್ರೆ ತಿಂಗ್ ಕುಳುತ್ರಿ ಎಂಬ ಉರುಗುವೆ ಕುರಿಮತಿ ಉರಿ ಸಾಧಿ ಕುಳುತ್ರಿ ನಟ್ಟು ವಾಲ ಕುರಿಯ ನಗಾದೇವೆ ತೋ ಮೊಳನಿ ಆ ಹೆಂಗ್ ಕುಳುತ್ರಿಗೆ ಕುರಿಯ ದಿಂಬಳ ಅತ್ಲ ತಾರ ಕುರಿಯ ಬೆಂಟಕ್ಕೆ ಕುರಿಯ ಫೋನ್ ವಾಲಿ ಬೋಳ ಕುರಿಮತಿ ಉರಿ ಸಾಧಿ ಕುಳುತ್ರಿ ಜೇಫ ಕೋಣರ್ ಕ ಬೇರೆ ಕುರಿ